പാർമലമുഖ ശുദ്ധി അഗ്നക്കുറു ചണ്ടാൽ രസഗത് ആ സലാണ ഏ കർമ്മ മേരേ കർത്താർ ബാബാ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദർ ഊത്തമ കഹിയേ നീജ കർമ്മ ഭയ രോയ രഹാവ് രസ സോയനാ രസരൂപാ കാമണ രസ പരമല കീ വാസ രസ ഘോടേ രസ ജാ മന്ദർ രസ മീഠാ രസ മാസ ഏത്തെ രസ ശ്രീ

നാമക ജനശ്രേയാ സവ പോയതിയോ ഭാർജി സവ പ്രതിപാൽദ കർത്തരമയ്യ സോ തോഹര സദാത്യ അയ്യ തിസ് ബിൻ അവര നാ കോയ ജോ മോയ മായാ ചിത് ലായേ ചേ ഛോട് ചലേ ദുഃഖ രോയ ജന നാനക നാം ധ്യായ ഹര അന്ത സഖായി ഹോയ മൈ ഹര ബിൻ അവര നാ കോയ ਹਰ ਗੁਰ ਸੁਣਨਾਈ ਪਾਈਏ ਵਣਜਾਰਿਆ ਮਿੱਤਰਾ ਵਡਭਾਗ ਪ੍ਰਾਪਤ।